തിമം മഗുഫുരദിജ് നമ ഫഹ തിമം മഗുഫുരദേ ഖം ഖശവരി തിമംഗെ അമില്ല നഫ്സുഗെ മച്ചശെ എബഹി എകമുഗെ ഗെല്ലും ഹുരി തിമംഗെ അമില്ല നഫ്സശെ അതി തിമന്നായ തെതുമഗു ലിബിജ്ജ നമ ഫഹ എയി തിമംഗെ വെരി രസ്കലാംഗെ തിമന്നായ ഇവ്വവാ വഹീഗെ സബബുന്നെ ഹമ കശവരും എകലാംഗെയി മൊളങ് അസ്സവാ ഒടുകെംവാ കുത്തംവെ ഒടുകെംവാ രസ്കലാംഗെ.

ഹംദുഹുരി അല്ലാഹുഷെ ഇകലാംഗി ഇസ്വദിയ മിസാലക നുല ഉടുതകായി ബിൻ ഉഫദ്ദിവി റസ്സലാംഗി ദേകും തിനകും ഹതരകും ഫിയഫുളു തകെ ലിവഡാഗിം ഫാവാ മലായികതും എയി എകി എകി കങ്കമായിഗിം ഫുനുവാ ബയകുകംഗാ ലെവ്വി റസ്സലാംഗി ഹെദ്ദെവുമുഗാ ഇകലാംഗി ഇരാദ കുർബാ ഗുതക ഇതുരു കുറവത്തെ ഹമ കശവരും അല്ലാഹി കൊമ്മെ കമ്മെഗ്ഗെ മുച്ച കുളദും വന്ത റസ്കലാംഗി.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier fangen.